തോല താരവ ജീവ ബുലൻബിബ അച്ചച്ചത്ത ജീവഗി മബുങ്ങു മാത്തന ഒയ്വനി ലാന്നുബ ഉപായ് സൊഞ്ചൗ ഹരിബു ഹേ മിയൊയ്ബ ഖുരുംജരി നഹപ്പു തോലവനായന.

ഹിദംഗ് മയും ഒമിതാ ദേവിന സക്പ മതമിഷൈ തവിരെ സേരിംഗബസിന്ദി തിങ്ബൈജം സ്വരൺ കുമാർ അമദി അസേം സുരേഷ് കുമാർ അദോമ തോരം തവിരി ബസ്യ കസ്ബാനി ഇംഫാൽ ദേവിനെ